മാത്തേരിലെ വൺ പേര് കോരികയിലെ തന്നെ പുള്ളിയാണ് നാണ പുള്ളിയായി ബുക്കണേ കോരികയിലെ പൊണ്ണു ഏരകളെ കൊട്ടി ഞാൻ എനിക്കുള്ള സുന്ദരരെയും മന്ദാറ നിക്കിൾ കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുള്ള നിഖിൽ കിരണെന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കും.